0: കൃഷി. ഹലോ നമസ്കാർ, ഹാസർ ഹൈ ആർ ജി അനു ആം സഭിക്ക് ബീജ ഉന്നത് കൃഷി കാര്യക്രമ ലേക്കർ. ജി ഹാ, യഹാ പർ കിസാനോ കി ബാത് ഹോ റഹി ഹൈ, ലേക്കിൻ സാത് ഹി പശുപാലക് ഭായി ജോ ഹമാരേ ഹൈ, ഉൻകി ഭി ബാത് ഹോനി ബഹുത് ജറൂരി ഹൈ. ക്യോകി കഹാ ജാതാ ഹൈ കി പശുപാലൻ ജോ ഹൈ വോ കൃഷി കാ റീഡ് ഹൈ. ബാത് കർത്തേ ഹൈ പശുവോ കെ ഗർഭധാരൻ കെ ബാരേ മേ. തോ സബ്സേ പഹലേ യഹാ പർ ബഹുത് സാരേ ജോ പ്രോസസ് ഹൈ വോ ഗർഭധാരൻ കെ ആ ചുകേ ഹൈ, യാനി കി അഗർ നാച്ചുറൽ തരീകേ സേ നഹീ ഹോ പാ റഹാ ഹൈ തോ കൃത്രിം ഉപായ് ഭി ജോ ഹൈ വൈജ്ഞാനിക് ജോ ലേകർ ആയേ ഹൈ. തോ ഇസ് വിഷയ പർ ചർച്ചാ കർനേ കേ ലിയേ ഹമാരേ സാത് ഹൈ ഡോക്ടർ രാജേഷ് കുമാർ ജി, ഓർ യേ ഹൈ असिस्टेंट प्रोफेसर, और ये हैं पशुपालन विभाग से बिहार कृषि विश्वविद्यालय सबौर से. तो डॉक्टर साहब, आपका बहुत बहुत स्वागत है हमारे इस कार्यक्रम में. तो सबसे पहले बताएं कि कृत्रिम गर्भधारण ये क्या होता है.
1: जी, ये कृत्रिम गर्भाधान जो है ये एक गर्भाधान की एक प्रक्रिया है जो नेचुरल या जो हम लोग जो नैसर्गिक